അതി അള്ളാഹ് ഇറാദ കുറവണി തബാ മീഹുങ് മച്ച തൗബാ ലിവ്മഷ അതി അമില്ല എദുന് തക തബാവാ മീഹുങ് എദനി ഹക്കുഗ മഗുഫ്യവാ ബാതിലുഗ മഗ ബൊടുവെഗും വാ ലെമ്പു മകുൻ തബാ മീഹുൻ ലെമ്പിഗതുമഷേ.

ഹം അല്ലാഹം അളുഖം കുറാഷ് അതി എക്കലാംഗ്യം എവ്വസ് എച്ചെ ഷറീക് നുഖുറാ ഹുഷമെ അതി മൈം ബഫൈൻ നഷായ് ഗാത്തിമാഗ മീഹു നഷായ് യതീമുൻ നഷായ് മിസ്കീനു നഷായ് ഗാങ് അവട്ടരിയാ അഷായ് ദുരു അവട്ടരിയാ അഷായ് ഖൈരി എക്വരിയാ അഷായ് ദത്തുർവേരിയാ അഷായ് ത്യബാ മീഹുന്ന മിൽക്കു വെഗംവാ അളുണ ഹേക്കും ഹിതാശ് ഹമ കശവറും തിമാഗ മൊളുക്കം തിമായ ഫിനി ബൊഡാ വെഗം ഉളേ മീഹം ഗാ വിജ്ജ മീഹ ദേഖെ അല്ലാഹ് ലോബിയ ബൊടിഗെന്നുവത്തെ.

ഹമകശവറും അമാനത്ത് ഏഗ അഹുൽവരിന്നം അദാ കുറുമ അള്ളാഹു തിയബാമിഹുന്നം അമുർ കുറവത്തെ അതി മീസകുംഗ മെതുഗാ തിയബാമിഹും ഹുക്കും ഖുറാനമ അദ്ല ഹുക്കും കുറുമ വിസ് അമുർ കുറവത്തെ ഹമകശവറും അള്ളാഹു എകമഖാ മെതു തിയബാമിഹുന്ന വാസ് ഇവവാ കമഗെ മുൾക്കമായി ഹമകശവറും അള്ളാഹി മൊളങ് അസവാ ഒടികംവാ മൊള ബല്ലവാ ഒടികംവാ കലൗകം ഗാവേ.

യഅകുലൂൻ. അതി മറുവെഫാവാ ബിമകി എവരെന്ന ടക അലുന് ദിരുമക ഫണുവാണേ കമുഗെ ഹെക്കെക്കെ തിമൻറസ്കലാങ്ങെ എ ബിങ്കണ്ടു ദിരുവീമെ. അതി തിമൻറസ്കലാങ്ങെ എ ബിമുങ് ഒട്ടറു നെരുവീമെ ഫഹെ എവരെങ് കൂളണീ എയിന്നേ.

0: ഇസ്ലാഹു വാങ്ങി തേനം, ഇസ്ലാഹു വാങ്ങി തേനം.
1: ശബാബക ഖബ്ല ഹറമിക
2: മസ്കുളിവും ഗ കുരിം ജുവാം കം ഗ ഫാദ ഹിയ ഗതുഗാ ലിബിഗന്നാഷ്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ദീനുഗടുക്കെ ലൊബ്ബെത്തി എഹൊന്തെരണ ബറകാത്തും ഫുരികെംവാ ദോഹാകാങ്ങെ ദെമോ മികടീഗാമി ബത്തൽ കൊല്ലി അൾക്കൺ സീമ അബ്ദുറഹീം.

0: فاعبد لكم دينكم ولي دين. صدق الله العظيم.
1: അടു വസ്സോ ത്യാഗന്ദമണി ത്യാബേഫ്ലുങ്ക് ദീനി മുർഷീദ്
2: ദീനു കേടു ദീനു കേടു.